0: കത്തുന്ന മേളിമെന്ന് നമുക്ക് അമ്പാണ് ജെയ്മേക് സ്പിൻഡ്ലെസ് ഇറങ്ങി നിങ്ങൾക്ക് കുറേ കത്തുന്നത് ജെയ്മേക് സ്പിൻഡ്ലെസ് അരേക്കിനാക്കിമ്പോൾ
1: ഹംനദിഗി റോയിരികി മെയ്റോ നമീ കമ്പന ജെയ്മേക് സ്പിൻഡ്ലെസ്.

അപ്പൊ ഒന്നാമത്തെ ക്വീൻ ടാക്ക് ഞാൻ 20 ക്വീൻ ടാക്ക് ട്രാക്കിംഗ് ടിക്കോ നാഗൻ പൈൻ ടിക്കോ ആണ് ഇതൊക്കെ ഒന്ന് സെക്സ് നമുക്ക് തരാം പൈസത്തിന് വാക്കിയ ആ വാക്കിയ ഒന്നും തോന്നുന്ന പോവാ ഓഹോ തന്നെ തന്നെ ആവാനൊക്കെ നേരായി

0: കമ്പന മേളിമെന്നും കമ്പന ജെയ്മെക്സ് പെൻഡ്ലെസ് ഇറങ്ങി കുറേ കത്തന്നത്ത ജെയ്മെക്സ് പെൻഡ്ലെസ് അരേക്ക് മാക്കിം പോ നറന്ന ദേവി സ്റ്റോർ ആതങ്കയെന്ന കാക്കോയിനും തേന നറുന്നൈക്കായി
1: ഇയങ്ങന കാക്കോന്ന യറും തയ്യൻ മാട്രസ് തപ്പോ മാട്രസ് തിങ്കു സ്റ്റോറേജ് ബോക്സസ് ഏതിന് മെപ്പുയും ദീത ഓ തേസി പുയും ദീത ഓ ഏന പേ അറ കാക്കോയ് ബുക്കിയ നസ്മി നറുന്ന ബേബി വോക്ക ബേബി പ്ലേനെറ്റ്സ് ബേബി കോട്സ് ബേബി ക്ലോത്തിംഗ് ഓ ദി സ്റ്റോറേജ് പാക്കറ്റ്സ് ഏതിന് മെപ്പുയും ദീത ഓ ബുക്കി മിയ കെ മെമെതന നൊമീൻ തകാക്കറു ഐക്കത്തിനെത്തി ഓ ദി ബുസ്പോറോ ഏന പേ അറ പോറോ നെത്തി അറ പോറോ നി ബുസ്പോറോ കാവു ബുക്കിന് ദി ബുസ്പോറോ കെ സോക്ക ഷൂസ് ഓ കാവു നി പിരി കെ ദി ജോഗിംഗ് ഷൂസ്
0: ഓ സെക്സി ഐയാന മെ ഏന പേ കാവു ഇബുക്കിയ നസിമി ഓ ഇബു നി ബുക്കിമി ഇൻകമി മാനെ തയ്യൻ പൈൻ തകാക്കറു ബുക്കിയ തേ തെനാൻ ജോയ് സ്ട്രംസിറ്റ്സ് kids school bags ke tayen bag in dere bukiana simi kami aina ki ameme tena no min te bag ataro ina bang kai tayen ladies bag on kami aini aki arang ina meme tena no min te salon o the lava lava ladies aro kona bang kai ina no ni beira oni ka pona kwa ki ni po ya na pe ai ka mon te po roi ye ina pe pasi kai bukia te bukiana simi tayen pasi ka o apunang mai siriki saki si mai ana meni kota ki me kanon na hardware narun ana kopa alu menim at the pime wo wo at the pime suwa security wire dayan chicken fence sand pack meye ina pe ana toilet paw p o s awai punin kami ar ke kham ka khaya te si po ke poroi ke mi fridge ye ina pe ina non pe ina mi kampana e j mix pentless ami kampana e j mix pentless e kinakin kwan narana e dairy store ari etei manga nai peso muhan na peso markets Away in a main store, the causeway, Kaskoni. Jamex Pendless, Punam Kampana, Edina Tonon, Anikan Katurana Paiko in Yan Mengam, or Nanganapo de Po, Erang in Poroi. Hamna de Giroi, Riki, Mayron, the Mikampana, Jamex Pendless.